മനസ്സുവേ സാക്ഷിഖാണ്ഡവസേന്ദ്രം കാരു കർക്കരവിഖനദ്രനിഹാല് തിത്ഥായ ഖാണ്ഡമണ്ഡലപര പാണ്ഡവ ജീ ഗോ കഥാന്തനയാന്തോ തിത്ഥായ ലോലോകാര് ജീവ ജീവ ഹുക്കും ദിവതിവകാര് വീക്ഷ വിക്ഷ കർവിചാര് നാനക കഥന കരടാസാരു ജത ഭാര തീർജസനയാരു അഹരണ മാത്വീര തിയാരു പാവ കലാഗന്ത പതാവോ പാണ്ഡാ പാവ അമൃത തെതാല് കടിയ ശബ്ദ സജീടകസാല് ജനകോ നദ്ര കർമ്മ ജനകാര് നാനക നദരി നദ്ര നിഹാല് ശ്ലോക പവണ ഗുരു പാണി പിതാ മാതാ ധർത്ത മഹാതവ് ദിവസരാത് ദായി ദായാ ഖില സകൽ ജാഗത ചങ്ങയായിയാം ബുരയായിയാം വാച ധർമ്മ ദൂര കർമ്മി അപുവപ്രണീ കേ നിടക ദൂര ജിന്നേ നാമ തേ ആയാ ഗൈ മസകത കാല നാനക തേ മുഖ ജലേ കേതി ഛുട്ടി നാൾ